0: ഇത് പഠിച്ചാ വീട്ടിൽ ഏതോ പെരുതറുവാങ്ങി സുന്ദര രാജാ അബും കട്ടിക്കൊള്ളേ
1: ശർമാനാ
0: ഘബരാനാ